കുഞ്ഞാമാജി അതി കുഞ്ഞതാണ് സത്യമാചാകാമനീഹുനമൗന ദേമീമണേ മധുസൂദന സത്യം പ്രിയതാണ് നിജ കുഞ്ഞ. അസ ഏകനാഥി ഭാഗവതാമധ്യേ വർണ്ണൻ കരണ്യാത് ആലേലാ.